മാതയ്ച്ചനിൽ അവലാൻ സഞ്ചുവച്ച പ്രസാരണം പാൻസുപുര 30 മിനിറ്റ് സുരു ജാത്തലെ സുർവേക് ഇംഗ്ലീഷിലെ യുവാണി ഈറ്റിംഗ് ദീസ് ഓർഡേഴ്സ് അമംഗ് അഡോലസൻസ് നേഹാ ശിരോഡ്കാർ ഹെ ഉലവ് അമ്മ വിത്രായതാത് 15 മിനിറ്റ് ശബ്ദുലി കാതാരാണി കാര്യാവൾ 35 മിനിറ്റ് മറാഠി ചിത്രപട സംഗീത 7 ജാവും 5 മിനിറ്റ് പ്രാദേശിക ഖബരോ 7:20 ജാ ഉപരാത് 7:30 ചാവടേർ കാലിന്നീ സാളഗാവക്കാർ ദർശന പേഡണേക്കാർ ആണ് മാധവി ഗാവസ് ബൈലാ ശെത്കമത്തി തീ രാഹുൽ കുൽക്കർണി ഹാ സാധി സംവാദ യാദസുനി 7:30 ചാവടേർ ഗീത ഗജല കാര്യാവളിച്ച വേ 8:15 ഇംഗ്ലീഷിലെ കാര്യാവൾ 8:30 ഘേവന CSIR ബ്രേക്കിംഗ് ബൗണ്ടറീസ് ഇൻ ഇന്ത്യൻ സയൻസ് ആൻഡ് ടെക്നോളജി ഡോക്ടർ മുരാരി തപസ്വി ഹെ ഉലവ് ദില്ലി കേന്ദ്രാവലാൻ കാര്യാവളി സഹക്ഷിപ്പിത് കത്തല 9:15 സാവും പയ്യാ സുവാതെ സ്പോട്ലൈറ്റ് മണി ടോക് 9:30 ആണ് മന്ഥൺ 9:45 ആയിപ്പനു തുമച്ചാച് മാഗരെ വലാൻ ഗോയച്ച ലാരാ രാജ്ഞാ ധാവരാചേർ മാതെ ചാനലാ വലാൻ ഹാ ഉപരാത് ദീസ്ഭോർ വിത്രാവപ്പച്ചോ ഹ്യ ആശില്ലോ തരേക്വാർ അശോ കാര്യാവളി തുമി ആയിക്കലി കാര്യാവളിച്ച് ഹിരുപരേഷാ.